0: ഫർഹാദ്ഗെ അടു ദിവഹി എഫ് എം ദിവഹി നായകു
1: നോദിഹ എക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.